0: ഹലോ, ഈ ഞാൻ ഒരു മകാം കൊണ്ട് ഏരിയയിലാഴോ ചേച്ചാ. ഞമ്മൾ സോങ് പ്രോങ് ടപ്സ് ഓൾ കണ്ടാറ്റ് ഫരി ബ്രാനിന്റെ
1: My brand.
0: Yeah. And he's singing the train from Port Idlanava, where the whole train. Jala Jamal, he said, Inda, that they only made it jetty big one. But Aboriginal people go in.